സിനിമത്തെ വിഷയത്തെ ഹിപ്പി സംസ്കൃതി ആണ് തെച്ചപരിണാമം ദുഷ്പരിണാമമാണ്. ജിനത്തുമാനെ ദേവനച്ച ബഹിണിച്ച് കാം കേലത്ത് ജില്ലാർപ്പണി ഘർ സൊടുന്ന ഹിപ്പി സുബദ്ധത്തെ ജിനത്തുമാനായ ഭൂമികർത്ത ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർസ് പ്രൈസ് പെൺ മേലത്ത് ആണ് തിച്ചവർ ചിത്രത്തിൽ ഗാണത്ത് ഹേ ഇത്ക ലോകപ്രിയ ദം.